കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. വാസുദേവ പുത്ര കൃഷ്ണ ജോ പാപോ ഓർ ദുഃഖോ കോ ദൂർ കർനെ വാലെ ഹൈ പരമാത്മാ ഹൈ ജോ ആത്മസമർപ്പണ കർനെ വാലോ കേ കഷ്ടോ കാ നാശ കർനെ വാലെ ഹൈ ഗോവിന്ദ കോ കോട്ടി കോട്ടി പ്രണാം ഹൈ. इसी मंगल कामना के साथ आइए प्रारंभ करें भक्तिमय कार्यक्रम पुष्पांजलि. आकांक्षा आपके साथ 100.7 FM रेनबो पर. पुष्पांजलि का प्रथम पुष्प अर्पित है श्री गणेश के चरणों में.